ആകാശവാണി ആദിലാബാദ് 100.2 FM മനസ്സിനിണ്ട ശ്രോതലക്ക് ശുഭോദയം. ശക സംവത്സരം 1948 ജ്യേഷ്ഠമാസം 29 രോജു ക്രിസ്തു ശകം 2026 സംവത്സരം ജൂൺ നെല 19 തീയതി ശുക്രവാരം 100.2 MHz പൈ FM ബാൻഡ്ലോ ഇൻകാ പ്രസാരഭാരതി ന്യൂസ് ആൻ AIR മൊബൈൽ ആപ്പ് പൈ ഇയാളടി പ്രസാരാലു പ്രാരംഭം. സമയം 5 ഗണ്ടൽ ദാട്ടി 56 നിമിഷാലു.